ഹല്ലേലൂയാ ഹല്ലേലൂയാ. ദാനിയേലിനു വിരോധമായി കൈയെഴുത്ത് പോടപ്പെട്ടത് ദാനിയേലിനു വിരോധമായി കൈയെഴുത്ത് പോടപ്പെട്ട പോലെ ദാനിയൽ ഭയന്നതാക വേദത്തിൽ നാം വാസിക്ക മുടിയല ധൈര്യമായിരുന്നാൻ എൻ ദൈവൻ എല്ലാവറ്റിയും എനക്കാക ചെയ്വാർ നാ നമ്പി ഇരിക്കുന്നവരാരെന്ന് അറിവേ അവർ എനക്കാക യാവയും ചെയ്തു മുടിപ്പാർ ഭയപ്പെടവേ ഇല്ല ഭയപ്പെടവേ ഇല്ല. യോസേപ്പ് സ്വന്ത സഹോദരനെ പകിത്ത് വിറ്റു പോട്ട പോലെ അവൻ ഭയപ്പെടവേ ഇല്ല. അവൻ നമ്പിനാൻ എൻ ദൈവൻ എനക്കാക യാവയും ചെയ്തു മുടിപ്പാർ. ഒരുവേള ഉടേ വാഴ്ക്കു വിരോധമായ ചില കാര്യങ്ങൾ ചെയ്യപ്പെട്ട് ഭയമോട് ഇന്ന വേളയിലേ വന്നിരുന്നാൽ വിശ്വാസത്തോട് സൊല്ലുങ്ക ഭയമില്ല ഭയമില്ല എൻ ദൈവൻ എന്നോട് കൂടെ ഇരിക്കാർ. ആബ്രഹാം കർത്തർക്ക് കീഴ്പ്പടിഞ്ഞ് പുറപ്പെട്ടു പോണാൻ ആപത്ത് നിറഞ്ഞ പാതകളിലേ പോണാൻ ഒരു രാജാ വന്ന് അവരുടെ മനവിയെ തൂക്കി കൊണ്ടു പോണാൻ അപ്പോഴും ഞാൻ നനയ്ക്കുന്ന ആബ്രഹാം ചില ഭയമില്ല ഭയമില്ല ദേവനോട് കൂടെ ഇരിക്കുന്ന കത്ത് ആബ്രഹാമിൻ മനവി നിമിത്തം രാജാവെ വാദിത്താർ രാജാവെ വാദിത്താർ. നല്ല നെനിത്ത് കൊള്ളുങ്ക ഉങ്ങളെ തൊടുകവൻ അവരുടെ കണ്ണിൻ മണിയെ തൊടുകാൻ ഉങ്ങളെ തൊടുകവൻ അവരുടെ കണ്ണിൻ മണിയെ തൊടുകാൻ നിങ്ങൾ അവരുടെ കണ്ണുകളിൽ അരുമയാനവർ. സലോ വിശ്വാസത്തോടെ